0: അപ്പം കേസൊക്കെ ആവുന്നത്.
1: Du sa kan du, katta kan du, forstander om defekter, du sender du.